അയ്യോ തുകിൻ തകറക്കെ വരേതിക്കുന്ന കൊഞ്ചെത്തേഞ്ചിട്ടായിരിക്കയ്യു ഓ കാന്തനിക പാ കൊറിയയിന് പൈനെ പെങ്കുയത്ത് കണ്ടിട്ട് പൈ നം തയ്യ പൊണ്ടിയായി കനയിൽ ഞാൻ ഹോമുഴ കേക്കും അനക്കിരോ നമസരേരി ഓ കിനകൊന്നു മുയങ്ങാം കുയമൻ സറോയറും കൊസ്താൻ നമ്മറക്കി ഓ കൊണാതറാം പൈൻ്റെ യാന്നി കറോയ പയനാക്കിസ്തിക്കു പന്തിത്തേരെ കൊക്കസ്തിക്കുക അവരോണ മെങ്ങത്തോന്നകി നമ്പയ്യറി മീന ഹോയനങ്ങിത്തൗവാം തൈ നിപുണാനൂരി പേക്കെ പൊണറിയൻ തറോയ് പകൻ വന്തിരി ഹോണറിയൻ തൗവൈറോം തയ്യ യമുയ പൊണക്കൈ കമത്തെ പൈരിക്കി മീന പരുമി ഹോണം പുന്തത്തനിയ പെന്നറും മാന്നി ഹോയനങ്ങ കിങ്കഞ്ഞിരുകൊണ്ട മേരോ നാമ്പുയ്യറിന പൊണ്ടേൻ തമേരോ കൊറിങ്ങ പക്കോക്കി കൊണാണ്ടി പതിത്തിയും കൊയ്യ കൊവന്നവാനം തിരിയിരേ കിതോ എനക്കൊറങ്ങിന് പാക്കുവാ കൊണ്ട് പാണ്ടിയിരി കിന്നത്തൈപ്പായി കൊറപ്പരിക്കുക്കിംകാന്തനിങ്ങനെ കറക്കിനാൻ്റെ തൈന്മാനെ ജാക്കെ കൊറവരിക്കുക്കിനോറാമത്തെ തൈരിക്കയ്യോ അംസഹറക്കിങ്ങൈത്തുമെത്തനുമോനെ സ്തിമ്യോൻ താത്തിൽ കുറവന്നുറാം കൊനമെ സുറോയോ എന്നത്തിക്കിറോ എനിക്കിറാൻ നാം തൈരിക്കയ്യോ ആ സപ്പോമാക്കെ.